സൂറെ ത്വാഹ. ഷ്പാളസമസിപാറ ആയത് നമ്പർ 1. സൂറെ ത്വാഹ ഷ്പാളസമസിപാറ.